ോട്ടിയ പവർ സുപ്രീ ടാഗ് സഹ ഗ്രാൻഡ് സുപ്രീ ടാഗ് സുപ്രീം മോട്ടോർ എൻ എൽ ബി മെഗാ